0: ഇൻസാനാ ഹെദ്വി അവസ്ഖം ഏനാഗത്വബി യാതുഗാ ലവ്വാഫേ തിമൻ റസ്കലാംഗെ ആയത്ത നികംഹുരെ ത്യബാമീഹുന്ന ദക്കവാ ഹുഷീമെ ഫഹെ ത്യബാമീഹും തിമൻ റസ്കലാംഗെ ഹദ്രതും അവസും എതി നൂളേശെ
1: وَيَقُولُونَ مَتَى هَذَا الْوَعْدُ إِن كُنتُمْ صَادِقِينَ
0: ادي ايورم بُنَتِ تِيَبَامِي هُنِّي تَدُبُنَا بَيَكُكَمْ گَا وَانَمَ تِيَبُنَا عَذَابُكَ وَعْدُ أَنَّانِي كُنْغِرَكُمْ هِيَّ

0: അംഗാദീ ഉംഗണ്ണാദീ മുണിഫോയ് ഫിലുവാ ദിനുമുഗ
1: തെതുവെരികമായകു
0: എക്വെരികമായകു
1: ഏരുവെസ് മിഹാരുവെസ് റയിതുന്നായകു റയിതുന്ന എംമിഗാതുഗ ദിവഹരാജ്യകെ അടു
0: എംഹാ സതർസ്തേക സാളിസ് നുവെ കിലോഹേർട്സ് മീഡിയം വേവ് അഡ്ഡി ഹനുവെ മെഗാഹേർട്സ് എഫ് എം ബാൻഡ്
2: ಎಮ್ಮೆ ಸೀದಾವೆಗೆಂಬ ತೆದುಮಗುಗ ಸಾಬೀತುವೆ ಹುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಅಗೀದ ವರುಗದ ಕುರುಮ
2: ದೆದುನಿಯೇಗೆ ಹಳಯಾಯ ಬಾಚವೆರಿ ಕುರುಮ
3: ಇಸ್ಲಾಂ ದೇನುಗೆ ಕಂಕಮಾ ಗುಳೇಗೊತುಂ ದೀನೇ ಇಲ್ಮ್ವೆರಿನ್ನ ಸುವಾಲ್ ಗುರವ್ವ